0: ബോഡിക്കെഞ്ചത്ത് ഇണ്ടാതനിൽ പ്രവാസോദ്യമ ഇലക്കെഞ്ച് അനുദാനം എടുത്തുണ്ട്. ആമക്ക് പിന്നെ പൊമ്മക്കു ബോറെ ബോറെ ശൗചാലയ പിന്നെ ബട്ടേമാത്തുക്കുള്ള കോമ്പര നിർമ്മാണം മാടിത്തന്ന് അവണിച്ച് മിഞ്ഞക്ക് ഓംകാരേശ്വരത്തിരിക്കൽ അഭിവൃദ്ധിക്ക് ബോണ്ടി അനുദാനം ബുടുകടെ മാടൊക്ക് പ്രയത്നപ്പെടുവിന്ന് അവണിച്ച് കാർബറിൽ നഗരസഭ അധ്യക്ഷ പി കലാവത്തി ഓംകാരേശ്വരത്തിരിക്കൽ അധ്യക്ഷ ചുമി ദേവയ്യ സദസ്യംഗ പ്രവാസോദ്യമ ഇലക്കര അധികാരിയ കൂടിയാടിത്തിന്ത് കർണാടക കുടവ സാഹിത്യ അക്കാഡമിയുടെ കാര്യയോജന ആയിട്ടുള്ള കുടവ പുസ്തക പത്തായത്ര 12 കാർബറ് പൊന്നമ്പെട്ടിലുള്ള ഗഗട്ടുനാട് പെരിയ നാഗരിക വേദിക്ക കച്ചേരിയിൽ ഇത് 8 നാളെക്ക് പുലക്ക 12 തുറപ്പ കുടവ സാഹിത്യ അക്കാഡമി അധ്യക്ഷ ശ്രീ അജിനിക്കണ മഹേഷ് നാച്ചയ്യ ഇങ്ങടെ കുറവക്കരിക്കൽ നടപ്പ് കാർബറിൽ മുഖ്യ ബിന്ദുവായിട്ട് പെരിയ നാഗരിക വേദിക്കര സ്ഥാപക് കാട്ടിമട ജിമ്മി അണയ അധ്യക്ഷ കൊട്ടുകത്തിര പി സോമണ് പിന്നെ ചെറിയപ്പണ്ട രുക്മിണി നാണയ ഇവ കൂടിയാടുവാന്ന് കുടവ സാഹിത്യ അക്കാഡമിയിലെ രജിസ്ട്രാർ അരിച്ചിട്ടിത്ത് ഇല്ലിക്ക് ബേറ്റത്ര സുദ്ധി സമാചാര തീന്തത്ത്
1: ಸುದ್ದಿ ಸಮಾಚಾರ ಕೇಳಿದಿರಿ ಪ್ರಾಯೋಜಕರು
2: ಇಂಡಿಯಾಸ್ ಲೀಡಿಂಗ್ ಡೆವಲಪರ್ಸ್ ಸನ್ ಸಿಟಿ
3: ಸಮಯ 7:34 ಆಗಲಿದೆ ನಮ್ಮ ಮುಂದಿನ ಕಾರ್ಯಕ್ರಮ ಬೆಂಗಳೂರು ಕೇಂದ್ರದಿಂದ